My Ribbons of Blue അവൻ തരയാനാക്കിന പൈരയ കൈന്ദേ തപാനിയം മെകുണയ്യ ആയിട്ടാകു പേക്കാ കരികാക്കി തേത ഉറൂരിങ് നനന്ദേ തെതയരമൻ ഒസ്സനക്കൊയ്യത്തക്കുണാനി നനന്ദേ തവാനെ പോയി തപോനിക്കേ കനാറുന പതായി സ ഉറൂരിങ് മെങ്ങെന്നാന്നെ അവൻതയു യ തൗറോയം ടൗറോണി മെത്തങ് ന തൗറോയമൻ കന്നൻ ദേശ കൊമ്മത്തെ റോണി കരിക്കറോറോ